0: قاخچری رک بار دینامید
1: کمو ملاق خون کمیناق چه اموقیک
0: چاره شوی او تکل رال خون ملکانی شق ارا چیل بامو بیک کمال اسی بلاخ و ناق ریچ ری دینامید اره چی کری ری اخوشه ریاره کلو کوش چریچ ری شق کتای کوری کو بیخ چریچ
2: مطاق ایک
0: کبه او کاخ چو ناقاخ ری کشا اکو چپو ریا چی خب چه کی تلیم ری کشا که تک ایک ریاره اکو بیخ
2: اخولا لا چاویچ ادکیم بیخوی چطوالی حق
0: ریکامینق کوالاخیک اکو مخیخ چیخ ری خسوس کوخاچو کوخ چریچ ریونان کنوخیر که کش بیخ کیب نیمو قیخیل که کی آری دیوز اکی بیخ
3: خونی ملخشلو چیخ ری دیوز کوخوک ای ری دیوز کوروک ریو تینامید
0: و چیخ ری اش بیو چیخوشیک پاری خودیا اپتاق ری نکاخ اماق چیک چه نکاخ کووی ری او تیخوشلا بریشوان کیکام بی او بیشیک چریچ ریاره رونوخیر ری وغستاق ری ریشوان که او سیکیخ اکیب چکیچ ری او تیخوشلا کته کوری که او تاقو بی ریاره اریش کیک بیخ چریچ ری اخوشل
4: لاتری ری کپیتیک انگیخ نخونچیک
0: اریچی که او پان روک ریاره کیک بیخ چریچ
5: ریشوان اخ قسلخا شوخو تاقو لق ری اوخ اریچ کل قبیخ چاویچ لا اتری ریک پتیک اون قیاخ چینا خونچیک
0: پاری خمول ری که اکوناخ اکی یا وابیب اویناخ چکوی چیر اشلا بالکوک اکویا کک کی وخوچ اکی مویب اکو بیخ چکیچ
2: خیش خی بیخ چریچ ریشوان ری خستق چه شیویلو اشی تو ری امویب کک اک کی وخوچ ری اتک مایب که بینیک که کونا تخیک ری ویناخ چه تخین کار ایر کی تومال ری اصار کک کی شکین چیک ری ای کامی ناقیب که والاخیک ایری اوچ لخصیخ کیا و بیشیک چکیچ ری ایمه بائیب. ایسی بالاخ اوچ ریچ ری ویناخ چه من کچاق تا و مال ری این.
0: اری تخچی ری اچی خب چه ایو تا قوم لوگ ریشوان شه ایلو بی روک کو بیخ چکیچ ری ویناخ.
2: خاص شی شیلو لوگ چه ری لیک پاری چینا لیکو لیو لخون اخسی لو بیسان رو مالی کیاقیق. خاص شی شیلو لوگ چه ری لیک لخون اچی چه او کخوم خیلیک تا قرص ایق. من خیتاری ریکو اوستق کتس یاقی کوری پا اوز نیماق تقها هچین کود چیشلو لوگ چه ری لیک لخون قشلو چی ری دیوز خیری نکود ری این کی میخ چی ویچ نیم چی نا چو وچ خون قشلو چی ری دیوز اره ری ری اره چه چیب ام چریخ ری این نو تا قومو بیکری نو تیخو شل چا وچ ات اره چ کسوک اماخ ری بی چا وچ ری این کی میخ چی ویچ چکیشول ری اکال ری اشاقی مکوتا خون چه نیم چوچ ری شوان کتک اوت خچین ری نیتز پاری رخای وال ری دیوز اری نیم چی ناری چوچ ری اره
0: کنوخل ری ویناخ چه شکیتا ری اوچیخ شکوخه ری اختاق اینل پق شکیکم و قم ری خیکومالاخ قطاخ اوچیخ ری دیوز شکیکم ری قسنا روک ری شوان کتک اوت ری افاریسیو اری کتام ری پیشاب چه من شکیکم تا ری قسنا روک ریشوان شکیتسالاغ ری اوچومابال ری دیوز پا کیوی ری ایاره
2: خچین روک کن خونا ماتیسا خوی ری این وویناق ریچ وی خون مایل اخساق ری خچین چه او خلاو بی ری ایاره ری ایاره چه او خلاو بی ری ایاکالاب چه اتویول پا ری کاییبال کیراقاقه کی چی چی کواچ اکی کبیخ چک بیل کیب شقاق اخوماخ ری سو چیویچ ایمانشی شخو تخ شقاق بیشو خون بیش ریچ اقیخ چیویچ ایمانشی شخ تخ رومال ریچ پتی ناقو لوگ ریشوان اخ قاسل خا من کو تیخ تاری کشلنگوا ایمان کو قوموخ تاری اما خا کتگوری کی بیخ کوی چل اوش لبال روک پتی ناق ری اکوخول ری اچی چه کوایک اک قومونیک تگوری کی بیخ کو خون خیق اولالاخ ویناق ای خون قمارل که را چیلاخ ری اختاق اینل پوک ایری اخمکیب تق اچی خواب. ری نوحیبال قصیخ شخی که باشی کواچ کمال ری ایالکوال شلاب.
0: خون اخ فاریسیو کسیکیخ ری اریچ کوا روک ری اره. کوک پاری رچوچ ری اخ فاریسیو کوک چوری میشا اکوائیک. کوخون ایشاق خون اخمکونیل ایشاق چکی واچ ری تینمید اریچی ایش ری تماخ چری خسوس تخین کوائیک پاری رچوچ ری اخ فاریسیو کوکمو بخون ایمت ریچ خون کوک الاخ کنبل کتویی چریخ ری خسوس کوک ایک اکوچ اخ ری رقن ری خسوس روک ری اوال اووچ اکوسو ری رقن ری خسوس روک ری وی utzumah ri rakan ri Jesús ekujikeh ruk ri kok alah kunabal ri ah fariseo aretachchi kril weri kuchomah parechwi
6: wetak ashal utzih Dios we achiri ret amnak wa khasu pantahik we ishaq chek chapo kok we areri khunakh makuneli shaq
0: katekuri ri Jesús kubih chrech
2: Simón, quien viene a junja su guach chavech.
0: Ri Simón kubij.
4: Chabij ba achtij.
2: Kojuna chiche koke achijab kokikas rukriare. Rinabejo okal denarios riukas. Rijunchik kabinak lajuj. Gerinak ut. Manke kovinta che utojik. Deare kuchupu guach rikikas chkech ekep. Hachin chkech rikep achijab ri sibalaj kulok ok ej chinariare.
0: Ri Simón kubij.
4: Quien chomagri in areri junche shchup nimukas.
0: Ri Jesús kubij.
2: Utsri atoxir shabano.
0: Kkaech rech ri shok e kubij.
2: La kawilwe y shokri. Shinoku lokpawe awachoch e mashak ejektari ha chrihri wakan. Katek utri are kratin sahwe wakan rukri ual uwach. Katek uri kuchakihiri sah rukri ubi. Manshinats umahtari in. Katek utriare makatani tache nuts umashik. Mankap ejektari olio pari nuhulom. Katek utriare ku ejekri kok alah kunabal chrihwe wakan. Rumal reche wahastakri kimbir shawech. Ksach ronohel rumak. Rumal reche shuk ut hun nimalah lokok ebaluk ush. Katek ut. Hachinri shahubir umak sachom. Shahubir lokok ebaluk ush.
0: Ekubir trech rishok.
2: Ksachitahu wach ronohel riamak.
0: Katekuri, ribinachche ekochuri mesharuk kikbir pakechui.
3: Hachinku waweare, chekusach kimak riwinak.
0: Katekuri, kubir trech rishok.
2: Areria koho balshat kolowik hat panimalah utsil.
0: Lucas capítulo 8. Kbe panim epa alah taktinamit. Kubiri utzalachtzih rech ri rachawibal ri Dios. Kkachi lach ubi ri ekablachuj. Shokuje egejuntak ishokib che ekunamche itzeltak ushlabal. Chekitak uwach yabil. Ri Marij. Ri kohom ubi Magdalena. Areche sheelulok wukub itzel ruk. Ri Shuan ri rishokib ri Kusa. Junim ubinak ri Herodes. Ri Susana. Enikachchik che kikiare kikuchuch chkech. Shaharekut, hunsi balak winach kikimulik kip, katekuri kepewolok rukriare paronoher rijetak tinamitulok, kubik pa hunsi hobelil.
2: Ri ahtik konel shelubiche utikikri iha, arechi shuhapih riha, nikach stak chuchiribe, stak aleshik ere echikop ahuwakah shiktihbi kronohel. Nikachchik tzak pubi abach. Shkeinak ut. Katek ut shchaki harik rumal reche man kmakmak tiktak. Nikachchik tzak patak kish. Rikish shokuhe shikiyik. Kategori shkihi isahri iha. Nikachchik tzak pa utzulew. Shkiyik kategori shuyari uwach. Heri hun ok al rumal hun.
0: Kategori kubik.
2: Hachin riko ushikin arech kuto. Chutatabeh ba'wet zihri.
0: Ri euti hoshelab, kikot uchi riare, khas kubih witziho balilri, riare kubih.
2: Chiwech ri ish siapach obik ri retambal ri rahayubal ri Dios. Katek ut, chkech ri nikachchik shuwi patziho balil arech. Tahin kikil ri khastak eman kikiltak, tahin kiktori khastak eman kikchoptak. Ri hun ziho balil kubih we khastak ri. Ritikon areri utzihri Dios. Rik ochu chiri be e areri rishkitari tzih katek utkperik ashtok ekresahu biri tzih parikanima. Arech manke kohon tachrech ri Dios e manke koltaktak. Rik opu viri abak e areri rishkik amri tzih rukki kotemal. Aretakchi ishkito katek uri. Ri e areri mankota ura benak pakanima. Kekohonik shakkep ushibk ik. Katek uri. Pariuk ihri itzel kebeu bik. Rish tzak parik ish eareri rish kitari tzih. Katekut kehek ik paribe ruk takricho manik. Rik inomal Erik ihas tak rech rik aslemal. Shaherik ut manke anartak, manke kovirtak. Ristak pari utzulew e areri rishkitari tzihru hun nim e utzalak kanima. Kikkol ritzih, kikiahe tak kiwach rumalcheri e are, kikiterne beh e manke kesh taktak. Mankota hun winak kutzih hun kantil, kategori kuko hun lak ukiamal puwi on kuyari kantil chushe hun chat. Shane arek ut kuyari kantil puwi hun chahbal on pari ukolbal kantil. Arech di ke oku loki kil risakil. Ri awatalik shas ke alhanik nari. Ri awam che kolom kchop tah nari ekpe nari pari ni malak ih. Chichahih ba hasu taiki mano. Rumal rech ri ko uhastak ke atah nari chrech. Iri mankota hastak rech. Shask kamna ubik shokuheri hastak rech che kuchomak oruk riare.
0: Ri unan eri erachalal kepe olok ruk riare. Katekuri manke kovintak ke kibu kok ruk. Rumal rech che ek osi balak winak. Kiya ubishik chrech.
5: Ri anan eri awachalal ek owaral ek kak kat kichabek.
0: Katekuri eri are kumiah.
2: Ri nunan eri awachalal eareri eri kiktari utzihri dios ekikikaslemah.
0: Shbantak pahun qiq be obi pahun hukuk kukri euti khoshela katekuri kubix chkech
2: chuqas chaqab chrech wechori
0: katekuri nah ke be obik paricho are takchi ebenak riare kok waram ekwar ubik katekuri khuni malakh ke qiq ke pe puwiricho riha kok pari hukuk ek kikulumakh kash ke qib ukokh ruk riare katekuri Kikasuch, kibirchrech.
7: Achtich, achtich, kuchkamik.
0: Ri are arechik kastahik, kuyah rikyakik. Eri walahinak ha. Ri ha matzalik kanahik. Katekuri, kubirchkech.
2: Hawichik oviri ikohonik.
0: Ri are kishibim kib, kibirch bilkib ruk mayibal.
5: Hachink uwawi are. Chishokuhek takanchrech rikyakik erija, katekuri kenimanchrech.
0: Keopanik parikitinamit rea jeraseno, cheko apanchuach ri Galilea. Aretachik taki chorioleu, kpe chukulashik hunachi cheko itzeltak ushlabalruk. Ojerchi che mankota hun retziak kukoho, mankhekita chipahunja, arejekelik patakhul kech rikaminakib. Arechik kai chrech ri Jesús, si balak kurrakake huchi, kukia krip chori rakan riare, katekuri ruk hunimalak chabal kubih.
8: Haska wak chuech Jesús y okohol ri Dios, kenta chawechi ap, nina chuicharin.
0: Rumal resh che riare, shutak ri itzel ushlabal arech kelulok ruk weachiri, shanek itak mulchik ri itzel ushlabal uchapom riachi. Khatish ruk tiqom taqchich eruk tem arech kchahishik riare. Katekuri, kurraqih rir khatibbal rech eri itzel kucharareh paritzinalik uleu. Ri Jesús kukot uchi.
2: Khasabi.
0: Ri are kubich.
8: Khumulach.
0: Rumal rech che sibalach e itzel eokinak ruk riare. Katekuri, kitach rech che mank taqan tachkech Cheke bebi parinimalak siwan. Katekuri, ekochila hunimalak hupuk ak cheke wakat parihoyup. Ri eitzel, kitach rech ri Jesús, chekuya bechkech arech keok patak riak. Katekuri, riare kuya bechkech. Ke elulok ruk riachi, ekeok patak riak. Ri hupuk ak, kechoplin parihoyup, kebe ubi paricho, katekuri chila kehik ui. Aretak chiri eak yuqab kikil wehastakri, ki animahik, kikibik wehastakri, patakri nim echutin tak tinamit. Ribenak ki eluloh chiri likri hastak shbantahikri, arechi ki opan nakak chiri Jesús, kikirikari achiri she el biri e itzel ruk. Tuyulik, ukohom ratziak, e utzkolik tzakat rushlabal. Ko koch chiwoch rakan ri Jesús, katekuri kenoh chi shibrikil. Rishe ilowik, kikbich kech khas ri ukolik riare, chkiwach ri eitzel. Konohel riwinak rech ri tinamit, rech ri eajeraseno, kikita tokob chrech ri Jesús, arech kbe ubin nach chkechri eare rumal che sibalak kishbih ki katekuri riare ka qan buwi rihuku katsalehu bik ri achi cheshe elu biri eitsel ruk kutachrech kkohi ruk riare katekuri riare kubichrech
2: chatsaleh chori aguachoch habih ri hastak che shuban ri dios chawech
0: riare kbe parnoher ritinimit Esi balak kuya ubi shikri khastak shuban ri Jesus chre chri are. Are takchi katsalek ri Jesus kikulak ri winak. Rumal resh che konohel ke yem. Katekuri kopanik hun achiche khairo ri ubi. Ri are okinak hun nim winak rech pari uk olbal chaval. Kumeh rib chuwoch ri rakan ri Jesus ekuta tokop chre chri are. Are chk pecho ri rachoch. Rumal resh che shak hun umial kolik. Chico kablahuk ukhunab elem ranima kubano aretakchi benak riwinak kikipits ehriare katekuri khunishok cheshas kablahuk khunab ulok kutsak ukikel makota khun kowininak che ukunashik kibukok chirihri Jesus ekucha pre uchi ratziak echi shakbik takiri ukikel katekuri ri Jesus kubik
2: hachin shinucha priin
0: Rumal che konohel kikbih che ma earetaj ri Pedro kubih.
3: Ahtih, ribinak kat kipitzeh.
0: Katekuri ri Jesus kubih.
2: Kohun shin chapovik, rumal che hun chukab shelu biwuk ri in.
0: Jerikut, krilo che shas kchobik rumal ri Jesus, ri ishok perruk birbitem, katekuri, kumehrib chorrakan ekuya obishik chkiwach konohel ribinak has che shuchapori are. Katekuri shakbi ishkunatahik. Riare kubih chrech rishok.
2: Numi al, riakohonik shatukolo, hat parinimalahutzil.
0: Tahinna kubih wetzihri, arechik pehun winak parirachoch ulok rinim winak rech riukolbal. Katekuri kubih.
3: Riam yal chanim rish kamik, macho harisachchik riachtih.
0: Katekut ri Jesus shuto, kubih chrech.
2: Mashi bihawib. Shakchat kohonok, kategori rearek koltahnari.
0: Kpechoha, kategori mankota hun kokruk, showi ri Pedro, ri Juan, eri Santiago, eri unan eutatriali. Konohal riwinak, kkokeh, kkis kikush, rumal rech riare. Kategori ri Jesus kubih.
2: Mishok ik, reare man kaminakta, reare shakwarinak.
0: Kkitseh huwach riare. Rumal reshche ketam cheri are kaminak chik. Tekuri reare kuche pukok cheri okab, ko kuch abeh e kubih chre chri are.
2: Ali, chatwa ali hok.
0: Rirush labal ketselehik, katekuri shakbi kualahik. Ktakanik arech kiari wa, ri eunan eutat kikshibih kib. Katekuri ktakanik arech man kikbih tari hastakri.
1: Lucas capítulo 9.
0: Keusikiri e kablahuk kuya kichokab ehun kikowinem pakiwi konohel itzel. Epuwi runohel yabil arech kekunanik. Katekuri, keutekbik arech kekibih rihrahawibal ri Dios e arech kekunanik. Katekuri kubih chkech.
2: Ko mikamu bik rech ri ibe. Mikamu bi ich ami. Mikamu bi ikostar. Mikamu bi iwa. Mikamu bi ipuak, shokuhe, mankepta iwatziak chihuhunal. Aretakchi kishok pahunha, chishkanah kanchila. Chikate kurika kishbek, we mankishkula shiktak, arechi kishelulok parihuntinimitri, chitota kanri opoklak ochechri iwakan, kutbal rechehe has atbalzik pubi.
0: Kebek, kikisuteh ronoher taktinamit, kikiyao bishikri utsalakzik ekekunanik. Ri Herodes che areri atbalzig kretamag wehastakri. Katekuri mayibark kanahik. Rumal che eko juhun kikibig. Areri Juan kastag ulog chikishori ekemnaqib. Eko juhun chik chikikbig.
3: Areri Elias talek ulog.
0: Katekuri ri Herodes kubig.
6: Ri Juan enshint anu holom. Hachink uri riare chechkibish wehastak puwiri.
0: Katekuri krah kri luwach riare. Aretakchi ketzalik ulok ri etakonelab, kikbih chrech riare ronohel rishkibano, te curi riare que uk amubi riare ruk shbenach nakachrech juntinamit cheubi betsaida katekuri riunak shikuchobo weri echebe ubi chrihriare riare que ukulaj katekuri kuya ubi shikri rahawi bal ridios chkech eke ukunah rirahawashik ke kunatahik kahri ir que peri ekablahuj ekikbichrech
9: chiahachau bik lewinak arech kebe patak rinim chutin tinamit cheik onakaj arech kirikna kikolibal ekiwa patak rija riuj ujkopa juntzinalik kolibal
0: katekuri riare kubichkech
2: cheitzuku ma'ri ish
0: rie arek kitzalik huwach riutzik kikbich
7: riuj mankota wakuk shui kokuk hop kashlanua rechil kepkar shuiri wekuhbech yulok ikwa kech konohel wewinakri
0: rumalche eko kako lahukkal achihab katek utriare kubich kechri euti hoshelab
2: chibanache kikisokeh ki patak hukat eka winak lahuk winak
0: kherik kipanch kechri winak katek uri kukamukokri hop kashlanua eri kepkar kikaichikah kutewchikri kashlanua kupiro ekuyach kechri euti hoshelab arech kichash kechri winak konohel si balak kewaik ekinohik kikol riwakash totahik kablahuk chakach totahik kikulmatahik chi arechi utukel tahink chawruk ridios ekori euti hoshelab ruk katek uri riare kutach kech
2: in hachin riri in kikbihri winak
0: riare kikbihchrech
7: Nikah kikbih atrishuan ah kasalha, ehuhunchik kikbih atrialias.
3: Nikah chik kikbih atjun oher kashalu tzihri dios chesh kastahu lok.
2: Katek ut, riish, has kikbih in hachin riin?
0: Ri Pedro kubih.
9: Atri Cristo rechri dios.
0: Katek uri, ktakanch kechri eare, mankota hunzih kikbih wiweri, kubih.
2: Riu kohol riachi kuna narik achaqichi. Kpakchaqi ishnab kumal rienim taqwinak. Ri echuchkahawib eri etzibanelab. Kkamisashik riare. Kategori pa urosh ik kkastahik.
0: Kuyan ubishik chkech konohel.
2: Wekohun krak kateri chwigin. Munatisachi ak anrib. Chrukahri uripibal ronohel qik. Kategori chpet bawugriin. Rumalche hachin krak kukol riuk aslemal kusach nari. Katek ut, hachin kusach riuk aslemal wumal riin, weareri kukol nari. Hasu tzil chrech riwinak che kuchak kronohel uwachuleu, weareri kusach rib kukolih rib. Hachin kkish chwech riin ek kish chrech rinutzih, riuk ohol riachik kish nari chrech riare. Arechik pena pari uremelik utik ilik riare. Pa uremelik utik ilik riutat e pa uremelik utik ilik kech rietios lagtak angel. Kasih kimbih chiwech. Che ekonik achi shol riis che mank ketamakta ri ri kamikal are takchi mahanak kil ri rahayubal ri dios.
0: Wakshakib qih okowinak chik chesh bitak rumal wetzikri ke ukamu birruk riare ri Pedro, ri Juan, eri Santiago. Kakan buwekhun huyu Arech kuban uchabal kchaw rukri dios. Katek urik kulmatahik che arechi itahin kchaw rukri dios. Ri uwachbar kkeshtahik eri ratiak si balak sakchik hachari kuipa. Tek uri eko keb achihab kitzihon ruk. E are ri Moises eri Elias. Ere melik etik ilik kek alahenik kitzihoh aretakchi ikel naubik ekbena pari Jerusalem. Ri Pedro eri Rachil si balak kokiwaram. Kichihom kut e kaskoh. Katekuri, kikilri ure melik utikilik eri keb achihab eko ruk riare. Aretak chi ri ekeb achihab kikach kip ruk, ri Pedro kubiek chrech ri Jesus.
9: Akhtig, utse kukkohi waral. Chkabana ushib ha, hun awech at, hun rech ri Moises, hun rech ri Elias.
0: Manretam ta ritzik tahin kubiek. Tajin kubih wetzigri arechik pe junsuz cheki uchoku chusheri umuj. Katek ori si balak kishibih kib arechik ke ok parisuz. Junzig xeluloh parisuz che kubih.
3: Arewa wenu kohol kachi tatabeh.
0: aretak tani ri uhanimbal ri hun chabal, ri Jesús kanak kanok utukel, patak wikri, ri eare ktapir kichi, mankotak kibir wihastak chesh kilo. Chukap ir chik chesheshuli ulok chori hoyu, hun si balak winak ke el ulok che ukulashik. Katekuri huna chich kishol, ri winak kurakake huchi.
5: Achtir. Kin komir chawech ri atarech kawiri nuk ohol. Rumal che shak shiwiri are nuk ohol. Hung ushlab alk chapowri are. Kateguri aninak kurakaka huchi. Kuhilha pulew. Ekubano. Che kuchub ahri ukashah. Kateguri. Kash relik chubik ruk riare. Ekupitzik kanok riare. In chawinak kukri eati hoshelab. Arech kikakubiri are. Kateguri maneko winaktah.
0: Ri Jesús kubir.
2: Ishun mail qixsaq. Che ishitzel eche man kishkohonta. Kahumpana inkoi wuk ekishinchihna. Chakama ulokri ak ohol.
0: Aretak chiri ukohol kibu kokruk. Ri itzel kukiakriare chori oleu. Esibalak kuhilhariare. Katekuri ri Jesús kuyakri itzel ushlabal. Kukunagri akal ekutsalehisak chrechri utat. Konohel kishibir kip chuochri ukovinemri Dios. Jereikut konohel mayipal ekolik rumal rehastak kubano, riare kubich kechri eutihoshelab.
2: Riish siblah chikohoba pari ishikin wehetak tsihri, riukohol riachi khachitahna pakikamri achihab.
0: Katekuri riare magikchopta witsihri, pa awatalik kanah kan chikiwach, arech man kikichoptah, katekuri kikishekki kitach rech. Kuala hun chomanik chkishol riare. Hachin kuri rinim reklen chkishol ere. Katek uri ri Jesús retam we kichomabal kopari kanima. Kukamukok hun alahakal kuyari akal chutsalare. Katek uri kubich chkech.
2: Rihun che kuk ulah we alahakal ri parinubi ingri kinuk ulah. Rihun che kinuk ulah ri in kuk ulah rihun che inutakomulok. Herik ut. Risibalah chutin chishol riish areri irini malah ubantahik.
0: Rishwan kchawik katekore kubih.
10: Akhtih, kilom hunchi ki upakchih rietzel pariabi. Kekah, kekak atek chrech wiri rumal rech chimankpet riare kuk uh.
0: Katekore ri Jesús kubih chrech.
2: Mik atek chrech wiri rumal chachin riman ikuleltah kori iwuk.
0: Aretakchi opanem kuban rikik chek pakik, cheke sash na ubik, ruk okowil ranima, kpaki ubi pari uberi Jerusalem. Katek uri, keutek ubi nikah eupataninelab, arech kinabehik ubi chuoch. Kebek, katek uri keopan pahun tinimit kechri ah samaritano, arech kisukumah rik kanahwi. Katek uri, mankkulash tachila rumal resh che are krak be pari Jerusalem. Aretak chik kikil ri eutehoshela weri, ri Santiago erishuan kikbih.
10: Akhawshil, lakawak chik uhtakanik arech kakahu lok ri kak chikah, katekuri ki uproho biri eare.
0: Katekuri ko ke ukayek eki uyahyatek. Ekebe pa huntinimit chik, aretak chik tahin ebenak, hunwinak kubih chrech paribe.
5: Kinteri chawik ri at paronohel kolibal hawi katbewi.
0: Ri Jesús kubich rech.
2: Ri takyak kopek kiwarbal. Ri chikop re uakak kok im kisok. Ri ukohol riachi man kota hawi ku oiba wiri uholom.
0: Kubich rech hunchik.
2: Chat terin chwih ri in.
0: Ri are kubich.
11: Na beche ya a na bech wech cheking mkukan rinutat.
0: Katekut, ri Jesús kubich rech.
2: Chaya alah. Cheri e kaminaqib kikmukri ki kaminaqib. Ri at khat haq alisah ri rahayubal ri Dios.
0: Shokuhe hunchik kubik chrech. Kinteri chawik ri at akhawshel. Nabekut chayab e chwech ke inch abakhenok ri nawinak. Katekuri ri Jesús kubik chrech.
2: Ri hunche kukohu qab chrih ri tahin. Katekurik kayu lok chrih. Mantakalta chrih ri rahayubal ri Dios.
0: Lucas capítulo 10. Ri ajaushel ke usikirchi oshkal kablahuj, que utaku biri eare pa kakap, chuachri are paronohel taktinimit e pariwachu leu, hawichik benawiri are, katek uri kubichkech.
2: Si balakori anarinaptriko, katek uri, manek itari e achakip, chichaba rugri rahauri uleu, arech ke utak achakip pariru leu. Hishma, kishintaku biri ish, ishacha alaktakchik chikshol takriyok, mikamu bi puak. Mikamu bi ikostar, mikamu bi ishahab. Mankota hun kiyaru tzilu wach paribe. Aretak chi kishok pa hun ha, na be chi bi. Rini malahutzil pa wehari. Weko hun ral kwal rini malahutzil chila, rini malah ibutzil kushlan nari puwiriare. We mankota ktsalih nari ibuk. Chishkanah kan pa wehari. Chitiha ichikumuh rihastak ko parihari. Rumal chiri achak takal chrih kuk amri utok mal. Shak mishbe pataknik akha chik. Paronohel tinamit hawi kishopanwi e kishkulashik chitihari khastak chekia chiwech. Che ikunah bari eyawabib e kochila e chibih ba chkech riwinak. Rira hawibali dios nakakchik kowi chiwech riish. Katek ut parehun tinamit kishopanwi che man kishkulashtak chishelulok pataknik ayibal. Kategori chibihba. Shokuheri upoklahri itinamit chek ochori kakan, kakatota kan chiwech e kakia kanok chiwech. Shokuheru kweri chiwetamak cheri rahaibalri dios nakakchik owi. Kimbih chiwech, chepawek ihri, risodoma mankota ukashkolri hachawe tinamitri. Kashawechri at korasin, kashawechri at betsaida, rumal chewetari mayibaltak khastak cheshpan waral, Shbantane paritiro on parisidongne, ujerta bari shkikohri koshtar, ujerta bari shkiyari chahpa kiholom, shkeshtahta bari rikikush. Shahekuri chrechri tiro, chrechri sidon, mankota ni malakashri, pari ukatbal utsihri dios, hachachi wechri ish. Katek utri at kafarnaum, la chipari kahna ka wali sahawi, chipari nim siwanri kathuthub navi. Hachin riku tatabeh ri itzih ri ish, in ri kinu tatabeh. Ri keretzelah iwach ri ish, areri in keretzelah nuwach. Hachin keretzelah nuwach ri in, keretzelah uwach ri inu takomu loch ri in.
0: Ri eoshkal kablahuk, ruki kotemal ketzalih uloch kikibih.
7: Ahaushel, shokuhe ri eitzel kikimekib chkawach pariabi.
0: Kubih chkech.
2: In shimilori satanas, chestaku lok chikaje hasri kakulha. Shinyachivech rikovinem rechke itak albehri rashakan, erishkap, eronoheli ucho abrik ulel. Kateguri, mankota hunk kovinik che ubanik ash chivech. Katekut, manareta kishkikotik rumal reche kikimeh kibri eushlabal chivach. Arechishkikotok rumal reche ri ibit ibatalik parikah.
0: Shakbi chanim knohikri Jesus cheki kotemal paritioshlah ushlapshel, katekuri kubich.
2: Katintevchihri in nutat, rahauri kah, rahauri wachuleu, rumal reche shaku wehastakri chikwachri etamu erikin ohinik, katekuri, shak alisah chikwachri echutin, herinak ut tat, hewari kawah, ronohel shiatachwech rumal rinutat, mankota hun kechbowu wachri ukohol, Shuviri utat, mankota hun kichbowu wachri utat, shuviri ukohol, eri hun ri hachin krahri ukohol kuk ala hisah chuwach.
0: Ke eriri utihoshela, katekuri kubichkech pakitukelwi.
2: Utsalahrechri takwo ochach chekrilo wehastak chekivilri ishri. Kimbichiwech, si balahe ashal utsihri dios e ahawinel shkah shkil wehastakri chekivilri ish. Kategori, manshkiltah. Shkach shkito wehastak chekitari ishri, kategori manshkitatah.
0: Hun katalzir kualahik, kategori kubich chrech, arech kukoh pakash.
12: Achtih, haskim banna arech kumwech bech nari hunalik aslemar?
0: Ri are kubich chrech.
2: Has tzib atalik paritzib, has kasik ich chila?
0: Ri are kubich.
12: Kalokokeh ri achawushel ri adios, rukronohela wanima. Ruk ronohel akush, ruk ronohel achuqab, ruk ronohel awush labar. Shukuheri awahil atzakad, khikhas chbil aqanawibat.
0: ri Jesús kubij.
2: Utz ri kabij, chabanawe jastakri, kateguri katkasiri.
0: Kateguri riare kubij chrech ri Jesús.
12: Hachin ri wajil nutzakat.
0: Ri Jesús kubij.
2: Shulininaku lok hunachi pari Jerusalem, kbeubi pari Jericó. Kategori eko elak oma pa unik ahal ribe. Kikelak ahri o hashtag. Kikchei kanok. Kebe ubikri eare. Shahubik krak kikamisah kanok. Kategori shulunina kulok pariberi hunchuch kahau. Shakkril kanok. Kategori kbek. Hun ahlevitak petik. Kash pari hun kolibalri. Shakkril kanok. Kategori kbek. Kategori hun ahsamaritano chebenak cheube. Kopan nakah chrechri are. Arechi krilok kutok obisahu wach. Kip ukokruk. Kupis risokatahinakwi. Kukoh aceite e amaha chrech. Krak anisah chrihri nuchikop. Kukamubi paritohom ha. Kategori kuchahih. Parihunk ichchik. Kuyakan kep denarios chrechri achi achak eritohom ha. Kategori kubih chrech. Chachahih bari are. Wek ochi nakasacho, kintocha we charetakchi kintzalehu lok. Hachin chikewe eushi winakri. Che kachomahri at, che ahil tzakat chrechri achi, che shkakpari ki abre e ala oma.
0: Kubihri are.
12: Are rihun che shutok obdisahu wachri are.
0: Ri Jesús kubih chrech.
2: Hat at, shokokhe hapanaweri.
0: Ebenak paribe, riare kokpahun tinamit, hunishok ubi Marta. Shukulag riare pari rachoch. Riare kohun rachalal mari riubi. Tuyulik chushkut ri rakan ri Jesús kutar yutzig. Ri Marta si balag ko uchak paha. Katekuri kibu kohruk kubig.
13: Ahaushel. Kaska chomak checho guachalal ri. Chekinu yakanok nutukel chuwach richak. Chabig bachrech. Chekinu toon cherichak.
0: Katekuri ri ahaushel kubig chrech.
2: Marta, Marta, si balak katchomanik, si balak ihastak kamano, shahun ri rahaushik. Ri mari are shucha ori hun tzakatalak utzil, shasman ktokista wachrech.
0: Lucas capítulo 11. Tahink chabruk ri Dios, aretachchi kukisri uchawemruk ri Dios, hunch kechri utihoshelam kubichrech.
11: Ahaushel, chaktuch kwach khasu chabshik ri Dios, khachashu kutri shuanch kuchri euti khushelab.
0: Ri are kubih.
2: Retak chikish chauruk ri Dios, chibih ba. Tatshel, tiosh lahri abi, chpetok ri awa hawibal. Chayari kawach huhunal takih. Chasacha bari kamak rumal chiri uch kakasach ki makrik o ki makkuk. Maya bechkech chikuchzak parimak.
0: Shokuhe kubih chkech.
2: Wek ohun chivech ish chek ohun rachil, kategori kuri kapanik ahakab ekubich chrech. Wachil, chakaha ubi uship kashlan wachwech. Rumal reche hun wachil shpe ulok cheri ubinem, kategori mankota hun hastakhuk arechkin ya chrech. Kategori paha rihun chik kubich ulok. Minach uharisah, chanimri tzapatalik chikri uchiha, riewalkwal eri in. Oyalinakchik, mankuyatah kin yaubiri kashlanwacha wech. Kinhik bachi wech, chewe man kualahiktah chewuya ik chrech rumal reche hun rachil, kualahik nari rumal reche kchuharisa nikri rachil. Ekuyana ubiri chrech riare ronohel rehastak chekrah. Riin kimbichi wech, chitaba hun hasuwach ekiatah nachi wech, chistukunok ekirek nari rikitsukuh, chishkorkotok ekhak nari ri uchihachi wech. Rihunche kutao, ke atahnachrech. Rihunche ktsukunik, kuriknari kutsuku. Rihunche korkotik, khaknari uchihachuwach. Hachin huntat chishol riish, cheri ukohol kutahun karchrech. Kategori riare mankuyata weri chrech, shaneare kuyahun rashakan chrech. We kutahun sakmol chrech, shaneare hun shkap kuyachrech. Weri ish che ishitzel takwinak iwet am uyaik utstak hastak chkechri ewalkwal si balakheri ichinak utri tatshel chek ochikak kuyanari tiyoshlak ushlak bashel chkech rikiktari ushlak bashel chrech.
0: Tahin kresak hun itzel, che hun mem itzel. Aretak chi isher itzel, rimem machi kumachich chawem. ribinak kishibih kib, katekuri ehohun kibih.
14: Riare rumal ribelzebul, rikinimar itzel, keresahulok rieitzel.
0: Ehohun chikkah kikor riare pakash, kikitach rechhun kotbal retal chek pechikah, katekuri riare retam rikichamabal kubih chkech.
2: Ronohel ahawibal chetasitalu shol chichbil ak anrib, shask ahik. Hunhachik ukulelah hunhachik, kiwilil biri chrihri hunhachik. Henakut, weri satanas shokoheta sitalu sholch milak anrib, hasra hawibal ri kkanah kanok, rumal reche kibihri ischeri in ki ingwesahri eitzel rumal ri belzebul. Shahekuri, weri in rumal ri belzebul ki ingwesahri eitzel, hachin rumal kkesahri e igual kual ri ish. Rumal kuwa e arenari e areri ri ek atal tzik chivihri ish. Kateguri we rumal ri uwi uqab ri Dios ki ingwesah in ri e itzel, shashopanikwa ri rahayubal ri Dios iwuk ish. Aretak chik ohuna chi chek o utstakuch ich rech choh. Kateguri kuchahih ri rachoch ri jetakuk inomal utsu banom ri. Kateguri we kohun chik kopanik chesibalah kochina chuwach kchakan ri puwiri are. Rihunchik kumah ri ri uchich rech. Kateguri kokri che uhachik ri hastak rech. Rihunche mankota wuk nuk ulel ri. Erihunche mankachakanta wuk kutsaku hastak ri. Aretak chi ri tsel ujlabal kelubi ru hunwinak. Kbeche binem patakkash ukolimal ulew e kutsukuh ri ni malahutzil. Kateguri aretak chi mankurektak ri are kubih. Kintzalihwa pariwachosh hawi shinelulok. Arichi kopanik mesom chiri esukubam chikurika kbek kuchepak bukub ni maqtaqitsel ushlabal china chuwach riare keokik eke haqi ri rug riare kategori ruk ismal riachiri aresi balakash chinari chuwach rina bekanok
0: kherikut chi are takchi kubih wetsihri huni shok kurakakeh uchi chkishol riwinak kategori kubih
15: Uts rech ri shok cheshet ruk ach cho asantil. E uts rech ri wokush cheshet itubisach.
0: Katek uri riare kubih.
2: Si balak uts rech ri hun che kutari utsih ri Dios, katek uri kuk aslemach.
0: Kherik ut, arechik kimulih kip si balak ewinak kubih.
2: We hun mayil qih sakri si balak itzel. Kutahun kutbal uchastak ri Dios. Kategori ishuwi ki atahnach rech ri kamal noh rech ri honas. Shaheri kut ri honas hun kamal noh chkech ri ahni nive. Shokuheri ukohol ri achi hun kamal noh chrech we mayil qih sakri. Ri ishok rahawinel ri umosh ral malqih kualahna ulokri pak ismal qatbaltsik kuk wewinak rech we hun mayil qih sakri. Kategori kumanak atoksihri pakiwi. Rumal rech riare shas nach shpewi ulok pari ushkutri wachulew che utayik ri retambal ri Salomon. Kateguri, waral ri kolik hun winak che nim che na chuwach ri Salomon. Ri uwinak ri ninimi kewa lahnari pari kisbal qatbal tzik kuk wehun mayil qih sakri. Kateguri kikman nari qatok tzik pakiwi. Rumal rech ri eare shkikesh kikush ruk ri utzik ri honas. Kategori waral ri kolik hun winak che nim china chuwach ri honas. Mankota hun winak kutsi hun kantil. Kategori kuwak chushe hun tem. Shane are kukohri puwi hun yabal qaq. Arech kikilori ke okulok. Ri uqaq ri ukantil ri abakil are ri awokoch. Arechi uts ri awokoch ronohel ri abakil kikiniknitik. Arek ut we yawab ri awokoch shokuhe ri abakil kekum kolik. Qas chawila mari qaq ko awuk arech manhun qequmtah. Wero nohel saqil chek abaqil. Mankota hun chaqapri che qequm. Ronohel rik kniknitik. Hachari chak chikuyaw saqil pawiri at.
0: Aretak chikubih weri, hun fariseo kusikihri are, arech ke wok parirachoch, kokik ek kubiik. Ri fariseo ksachukush rumal chekrilo cheri are makuchakhtar yuqab. Katek uri ri hawshel kubich rech.
2: Heri utsnak ut, ri ish fariseo, kichak ri kumubal chrih, shokohe ri lak. Kategori chipam ri ish, kosi balak elak e itzel. Ish chuk, ri shbanuwik ri khastak. La man aretak shokohe shbanuwik ri upam, chiyamari y hashtag pasipanik. Categoría ronohel nari uts chiwech. Herik ut, itzeli wech ish ri ish fariseo. Chiquitohri alcabal, pubiri menta irura, e pubiri ronohel itikombal. Categoría kitasa panokri sukil, erilo oebal ukushri dios. Weri rahaushik banik, shokohe miyakan ubanik rinik achik. Kashi wechri ish ish fariseo. Chareki lo oekri na betaktem, paritak ukolbal chamal, eri al takrutzil iwach patakrik ayibal. Kashi wechri ish cheri ish, ishe hasri kihul rikaminakib, cheman kili taktak. Pubi kebin wiri winak. Kateguri, maketamtak.
0: Kateguri, hunchkechri ekatal tsir kubirchrech.
12: Achtig, aretakchi kabihwe tsirri, shokuhe kuhak yaklakri uch.
0: Kategori riare kubir.
2: Shokuhe, kashi wechri ishche ish atal taktsig rumal rechikia ke kanri winakche manke kovinta che rekashik. Kategori ri ish manki chapta ukokwe e kanri ruhun uwi ikab. Kashi wechri ish rumal recheki tsakri ukolimal kihul e ashal takutsigri dios. Chare e inan e itat sheke kamisanik. Shahe wakut, rubri kibanori. Kopari y choma balche utsri banoj, shkibanri e inan e itat. Areri e are shiki kamisaj, kateguri ishri kits ako. Rumal kuwashu bihre retam alri dios, kintakna ubik chkech, e kashal takutsihri dios, shokuje e takonelab. Ri e are ke kikamisajna e jujunri e ke kokatahnari e nikachik. Arechk mantahna atoxih pubi, wehun mail ixakri. Romale kikikel konohele e kashalu tzihri dios, tishinakchi aretakchi, shmachtahu lokwe uwachuleu. Chikmachtahu lokchi rugri ukikelri Abel, kopan rugri ukikelri Zacarías, cheshkamik pari unikahalri tabal erinim rachochri dios. Hekuwa, kinjikba ubishik chiwech, chekbanak atoxih pubi wehun mail ixakri. Kashi wech ish. Ri ish qatal tzig, rumal reche shik amu biri u lawibal ri etamabal. Ri ish man shishoktag, erik kak ke okik ri ish ke ik atek.
0: Aretak chi ishe lubichila, ri etzibanelab eri fariseo kak rikash ri tzel chrech. Kategori, kikikot uchi chrech kikastak. Kikikok kambal chrech, arech kikikamik hojuntak u tzig ke lulog puchi. Lucas capítulo 12. Kategori kikimulik kip esibalak winak. Sibalak winak ekolik rumal chineri shak kitak albech chikip. Nabek ubir chiketri euti hoshelab.
2: Chikolo ibib. Michomachi utsri ukush kashlangwa ketri fariseo. Ri eare kep kipalak. Ronohel hasache awam. Benapak ala hisanik chorisakil. Shokuje, wekohun hasach pawal. Manshakta teari chemat kachok tahna. Rumal rech che ronohel tzig che kibig pak ekum, kta tahnari chori nima lak ik. Ritzig che kibig na patak ishikin, patak awal takha, si balak kia tahnari pak bishkil puwi tak rishotal. Kimbig chivech ish wach il, mishibig hibib chkechri kik kamisahri bakilal. Mankota hun hasu wach chik ke kovin chrech. King ut chiwach hachin chrech kishibihiwib. Chishibihiwib chrech rihunche arechi, shmantahri kamisanik, kkovinik kyakanu bipari jejena. Jenak ut, jeri kimbih chiwech, chewehunri, kas chishibih baibib. La mankakayishta hob alahtak chikop, re uwakah rumalkep wak. Esha jeri kut, re dios kril ronohel weri, emankota hun ksach chrech. Shokuhene, Ti iwi ehalam, mishibihiwi, ish sibalahi kihil chikiwach richikop rech uwakah. Kimbih chiwech, hachin uts nutsihoshik in kuban chikwach riwinak, riukohol riachi uts utsihoshik ri riare kuban chikiwach ri e angel erech ri dios. Katek ut, hachin itzel nutsihoshik in kuban chikwach riwinak, itzel utsihoshik ri riare kuban chikwach ri e angel erech ri dios. Hachin kubihun sirche kukulelahri ukohol riachi, kuitahnari. Kategori, hachin kubihun sirche kukulelahri tioshlahushla bashel, mank kuitahtah. Aretakchi kishkamna ubiri ish patakri ukolbal chamal, chikiwachri ek atal taktsik e chikwachri enim takwinak, mishmayovik che utsukushik hasubanik uto ikiwib on has rikibih. Ritiosh lahushla bashel, kubihnari chiwech ritsik che rahawshik kibih pawekah balri.
0: Hunch kechri winak kubihchrech. Akhtig, chabihchrechri wachalal arech kuhachri echbal ukeptrich. Ri are kubihchrech.
2: Hachin banovinak ataltsik chwechri in, onche in hachanel cheri hastaki wech chisholri ish.
0: Katek uri kubihch kech.
2: Chikolo iwib chugach lepuak. Rumal che shokuhe parik inomal, riuk aslemal riwinak manjiki bamta rumal riumebil.
0: Kubihch kech hun tsihobelil.
2: Kohung inomachi. Rirulew shuyasi balahuwach. Kateguri kuchomah parush labal. Haskin banwa cheweri, mangkota nukuha rech kinkolo. Kateguri kubih. Kimban na weri, kintukih nari tak nukuha. Kateguri kinyak na nikah tak nimak tak kuhachik. Kinkol na waral ronohel rinutriko, shokohe ronohel rinumebil. Kateguri kimbih na chrech ri wushlapal. Wushlapal. Kosi balaha mebil ak olom arech katkasik ihunam. Chatushlanok. Chatwok, chatkumunok, chabanari ni maqtak ni maqihwa im. Kateguri ri Dios kubihchrech. Chuha lahwinak. Wechakab kamikri, ktayish na chawech ri chuha lahawush labal. Rihastak che shakolo, hachinri ahchak ekanok. Hewa, rihunwinak che kumulih uhastak. Kateguri, mankh inomar ta chuwach ri Dios.
0: Kateguri kubihchkech ri euti hoshelab.
2: Rumal kuwa kimbih chiwech. Mayomani kuwesh cheri ik aslemal. Hasri kitiho. Hasri watsiak kikoho. Ri ik aslemal are nimu kihil chuwachri iwa. Ri bakil are nimu banik chuwachri iwatsiak. Chiwilan peri takhoh. Manki tikontah. Manki kiakta wach tikon. Mankota kikuha. Kateguriri Dios ke utsuku. Riish si balahnim chinari ikihil chikwach ri chikop rech uwokah. Hachin chiwech riish kikowinik rumal ri uchomanik kutik apanok hun ik rech ri ukaslemal. Weman kishkowin tak kiya uwi alahtak khastak. Has chek choman ik uish chrech ri nikah chik. Chiwilan peri saktak kotzik. Man ketamantak, man kekementak. Kimbih chiwech cheri Salomon ruk ronoheli ukowinem. Man shikohi taratsiak cheheri khas hun chkech ri kutsihri. Wepari ulew, ri Dios kuya utstak atsiak cheri ayes, cheko kamik kateguri chwek kikyakubi parik ak. Etak ulo kubanna weri chiwech ri ish. Che ish winak che shakubik ikoho bal kolik. Shakheguri ri ish, mishtsukun ba che khas ri kitiho, khas ri kikumuh, mishchokchotik ba. Herinak ut, Arewa kik tsukuh chuwach we ulewri. Ri manke kohonta hachari uh. Ri itat ret amchik che rahawshik weri chiwech. Heri ba, arechi tsukuh ri rahawibal, teguri ki atahnari weri chiwech. Mishibihibib alah hupuk chih. Rumal che ri itat shrak shuya chiwech ri ahawibal. Chik ayih ri imebil. Kateguri chi ach kech ri imebaib. Chibana ba tak ichim che man khartak. Hun helik mebil khela chikak. Hawi makota elakom. Makota ishut che kuwebek. Rumal reche hawi kowiri helik mebil. Shoku he chilari kowiri iwanima. Chishkanak kan baruk iwatsiak eruk ritsihtalik ba kanok. Chishkanak ba ishkheri hachari winak chik keyeh rikakhaw. Aretak chiri are katsalehu lok pari uk ulanim. Arechkik haqri uchiha arechik korkotik ulokri are. Utskechri akpataninel che ek asli ke beri qatahok arechik peri ahaw. Qassik kimbih inchiwech. Cheri are kuk amanari ri atsiak rech akpatan eku patanihri. Ki ukohnari chori mesha. Kateguri ri are kerulani sahnari. Wekpechakab onpa usakari bal. Kateguri weheri kurikari khastak. Si balak utz kechri ri eare. Utz uchobik chi banaweri. ותארת אמרי רחאו ריחה חס כחבל כפרי אל האום, מנקויית הברי צ'קחקרי ותפיילי לרצ'וץ' שכוחרי איש צ'שקה סלוק. רומל שפרי חון כחבל שמנקות הנעתל צ'יבץ' כפנרי ריו כחול ריאצ'י.
0: קוביך רי פדרו.
9: החאושל, לקביך וציחו בליל רי צ'קץ' ריאוך, אונשקץ' כנוכל ריווינק.
0: קטקו רי רי החאושל קוביך.
16: Estás escuchando Fe Lo Bíblica, la Biblia en español, inglés, garífuna y quechí.
2: Nak amalbe